ചെക്ലാവോ നുഷിബി പൊമ്പിയോ പമുബി ഹാങ്ല നുഷി അതിയാദ പായരിബി നങ്ങിന പൗത്തവുങ്ങായിസരി പലേഫം ഖങ്ദ്രബ തൈബങ്ദ മഥങ്ങമുക് തമിനരസി അബോയ് നിൻ തൗസാദഗി കോയ്ന പായബി ചെക്ലാ.